നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കടകമാസം 20 ബുധനാഴ്ച. ഇന്ന് അഭിമുഖം, അറിയിപ്പുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ എന്നിവ കേൾക്കാം.

വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം.

എം വി ജോളിബോയ് നാളെ രാവിലെ 6 മണിക്ക് ശ്രീ വിജയപുരത്ത് നിന്ന് സ്വരാജ്ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് എം വി ബാരടാങ് നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെടും. ഈ ബോട്ടിന്റെ മടക്കയാത്ര നാളെ രാവിലെ 8:30. എം വി രംഗത്ത് സ്വരാജ് ദ്വീപിലേക്ക് നാളെ രാവിലെ 6:15 യാത്ര തിരിക്കും. ഈ ബോട്ടിന്റെ മടക്കയാത്ര നാളെ രാവിലെ 8:45. എം വി റാണി ജംഗ നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഉച്ചയ്ക്ക് 1 മണിക്ക് ഷഹീദ് ദ്വീപിൽ നിന്ന് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിച്ച് ഉച്ചയ്ക്ക് 2:30 സ്വരാജ് ദ്വീപിൽ നിന്ന് നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് എം വി ബാരടാങ് നാളെ ഉച്ചയ്ക്ക് 2:30 യാത്ര തിരിക്കും. ഈ ബോട്ടിന്റെ മടക്കയാത്ര നാളെ വൈകുന്നേരം 4:30. എം വി ബംബൂക്ക നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്ന് നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സമാപിച്ചു. മുലപ്പാൽ സ്നേഹത്തിന്റെ സമ്മാനം. ഈ വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ ബിന്ദു രാജേഷുമായി ധന്യ വിജി നടത്തുന്ന അഭിമുഖം കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അമൃതാണ് മുലപ്പാൽ. അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഏറ്റവും മനോഹരമായ ബന്ധമാണ് മുലയൂട്ടൽ. കുഞ്ഞിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും പ്രതിരോധശേഷിക്കും മുലപ്പാൽ നൽകുന്ന പങ്ക് വളരെ വലുതാണ്. മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതിനായി ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ആയുർവേദ ഡോക്ടർ ഡോക്ടർ ബിന്ദു രാജേഷാണ്. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
0: ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരം ആചരിക്കുകയാണല്ലോ. ഈ വാരാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്?
1: എല്ലാ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരമായി ആചരിക്കുകയാണ്. ഇതിന്റെ പ്രധാന ഉദ്ദേശ്യം, അതായത് മുലയൂട്ടലിന്റെ ആരോഗ്യ ഗുണങ്ങളെ പറ്റിയിട്ട് ജനങ്ങളിലോട്ട് എത്തിക്കുകയും ഒപ്പം തന്നെ എല്ലാ അമ്മമാരും അവരുടെ കുഞ്ഞുങ്ങളെ മുലപ്പാൽ കൊടുത്ത് വളർത്തുകയും വേണമെന്ന സന്ദേശം ജനങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത്.
0: ഈ വർഷത്തെ പ്രമേയം എന്താണ്?
1: ഈ വർഷത്തെ പ്രമേയം ബ്രസ്റ്റ് ഫീഡിംഗ് ഫോർ എ സസ്റ്റൈനബിൾ സ്റ്റാർട്ട് ഇൻ ലൈഫ് സ്ട്രെങ്തൻ വാട്ട് വർക്സ്.
0: അതായത് സുസ്ഥിരമായൊരു ജീവിത തുടക്കത്തിനായി മുലയൂട്ടൽ ഫലപ്രദമായ മാർഗങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ്.
1: അതായത് സുസ്ഥിരമായ ആരോഗ്യത്തിന് ഏറ്റവും ശക്തമായൊരു തുടക്കമാണ് മുലപ്പാൽ കൊടുത്ത് വളർത്തുക എന്ന് പറയുന്നത്. മാത്രമല്ല അതിൻ്റെ സെക്കൻഡ് പാർട്ട്, ഈ പറഞ്ഞ പ്രമേയത്തിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സ്ട്രെങ്തൻ വാട്ട് വർക്സ്. അതായത് ഈ സന്ദേശം ജനങ്ങളിലോട്ട് എത്തിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റലുകൾ, പിന്നെ ഇങ്ങനെ ചില കൗൺസിലേഴ്സ്, അതായത് ബ്രസ്റ്റ് ഫീഡിംഗ് കൗൺസിലേഴ്സ് എന്ന് പറയും, അവരെങ്ങനെയാണ് മുലപ്പാൽ കൊടുക്കേണ്ടത്, അതിൻ്റെ രീതികൾ എന്തൊക്കെയാണ്, അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്ന ചില കൗൺസിലേഴ്സ് ഉണ്ട്. അവരെല്ലാം ഗവൺമെൻറ് സർട്ടിഫൈഡ് ആണ്. അങ്ങനെയുള്ള കൗൺസിലേഴ്സിന്, അതേപോലെ തന്നെ ഇങ്ങനത്തെ ഹോസ്പിറ്റലുകൾ, പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻസ്, അതെല്ലാം തന്നെ അതിൻ്റെ മേഖലകളെല്ലാം പ്രോത്സാഹിപ്പിച്ചിട്ട് ജനങ്ങളിലോട്ട്, മാക്സിമം ജനങ്ങളിലോട്ട് ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയത്തിന്റെ ഉദ്ദേശം.
0: ഈ പ്രസവിച്ച് എത്ര സമയത്തിനുള്ളിൽ കുഞ്ഞിന് ആദ്യമായി മുലപ്പാൽ കൊടുക്കണം?
1: പ്രസവിച്ച് ഇപ്പോഴത്തത് പറയുന്നത് ഏറ്റവും ഉടനെ, എന്നാലും മാക്സിമം 1 മണിക്കൂറിന്റെ ഉള്ളിൽ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തു തുടങ്ങേണ്ടതാണ്.
0: മുലപ്പാൽ കൊടുക്കേണ്ടത് എങ്ങനെയാണ്?
1: മുലപ്പാൽ കൊടുക്കുന്നത് രീതി, അതായത് ഫസ്റ്റ് 1-3 ദിവസം പൊതുവെ മുലപ്പാൽ കുറവായിരിക്കും, പക്ഷേ എന്നിരുന്നാലും നമ്മൾ കുഞ്ഞിന് സക്കിയിപ്പിക്കണം, അതായത് മുലപ്പാൽ കുടിപ്പിക്കണം. ആ സമയത്ത് വരുന്ന കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നല്ല കൊഴുപ്പ് നിറഞ്ഞതും ഏറ്റവും ഔഷധ ഗുണമുള്ളതും, കുഞ്ഞിന് കൊടുക്കുന്ന ഫസ്റ്റ് വാക്സിനേഷനാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് കുഞ്ഞ് കുടിക്കാൻ കാരണം വളരെ കഷ്ടപ്പാടായിരിക്കും, എന്നിരുന്നാലും കുറച്ച് കുറച്ചാണെങ്കിലും കുഞ്ഞുങ്ങളെ സമയത്ത് കുടിപ്പിക്കണം. കുഞ്ഞ് കുടിക്കുന്നതിനനുസരിച്ചിട്ട് പാലുണ്ടായി വരും. പിന്നെ അമ്മ ഏറ്റവും അതിൻ്റെ രീതി എന്ന് പറയുന്നത് അമ്മ സൗകര്യപ്രദമായ രീതിയിൽ ഇരിക്കുന്ന രീതിയിൽ ചെയറിലോ കട്ടിലോ ഇരുന്നിട്ട്

0: ഇരുന്നിട്ട് അമ്മയ്ക്ക് ബുദ്ധിമുട്ടുന്ന രീതിയിൽ ഇരിക്കരുത്. ചാരി ഇരുന്ന് കുഞ്ഞിനെ കൈകളിലെടുത്ത് ഏത് സ്ഥലത്തുള്ള സ്ഥലങ്ങളിൽ നിന്നാണോ പാല് കൊടുക്കുന്നത് ആ വശത്തെ കൈകളിൽ കുഞ്ഞിനെ എടുത്തിട്ട് കുഞ്ഞിൻ്റെ തലയും ദേഹവും ഒരു നേർരേഖയിൽ വരുന്ന വിധത്തിൽ കൈകൊണ്ട് പിടിച്ചിട്ട് ആ ഭാഗത്തെ സ്ഥലത്തിൽ നിന്ന് പാല് കൊടുക്കണം. പാല് കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും, അതായത് നിപ്പിൾ മാത്രമായിട്ട് വായിൽ വയ്ക്കാതെ നിപ്പിളും ചുറ്റുമുള്ള ഏരിയോള എന്നുള്ള ഭാഗവും കുഞ്ഞിൻ്റെ വായിലോട്ട് വെച്ചിട്ട് കുഞ്ഞ് സക്കിയുന്ന രീതിയിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുമ്പോൾ തന്നെ ഒരു പ്രാവശ്യം ഒരേ സമയം പൂർണ്ണമായിട്ടും ഒരു സ്ഥലത്തിൽ നിന്ന് പാല് കൊടുത്തതിന് ശേഷം മാത്രമേ അടുത്ത സ്ഥലത്തിലോട്ട് മാറാവൂ. കാരണം ആദ്യം വരുന്ന പാലെന്ന് പറയുന്നത് മിക്കവാറും ജലാംശം കൂടുതലുള്ള പാലാണ്. അത് കുഞ്ഞിൻ്റെ ദാഹത്തെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതിന് ശേഷം വരുന്ന ആ പാലിനെ ഫോർ മിൽക്ക് എന്ന് പറയും. അതിന് ശേഷം വരുന്ന പാൽ, അതായത് ഹിൻഡ് മിൽക്ക് എന്നുള്ള പാലിലാണ് കൊഴുപ്പിൻ്റെ അംശവും ബാക്കിയുള്ള പോഷകാംശങ്ങളൊക്കെ ധാരാളം ഉള്ളത്. അത് കുഞ്ഞിൻ്റെ തൂക്കം കൂട്ടാനും ഒപ്പം തന്നെ കുഞ്ഞിൻ്റെ വിശപ്പ് ശമിപ്പിക്കാനും സഹായിക്കും. അത് നിർബന്ധമായിട്ടും ഒരു സ്ഥലത്തുനിന്ന് പൂർണ്ണമായിട്ടും ഒരു 20 മിനിറ്റോളം പാല് കൊടുക്കേണ്ടതാണ്. അത് കൊടുത്തു കഴിഞ്ഞ ശേഷം മാത്രം അടുത്ത സ്ഥലത്തുനിന്ന് കൊടുക്കണം. കൂടാതെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ തോളത്ത് കിടത്തിയിട്ട് ബർപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് ഉണ്ട്. അത് ചെയ്യണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാല് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ മിക്കവാറും കുട്ടികളും ധാരാളം എയറും ഉള്ളിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ എയർ അകത്ത് ചെന്നിട്ട് ചില കുട്ടികൾക്ക് ഇങ്ങനെ കവിട്ടി വരാനും പാല് കൊടുത്ത പാടെ നമ്മൾ ബെഡി കൊണ്ട് കിടത്തി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവരുടെ ശ്വാസകോശത്തിലൊക്കെ പോയിട്ട് അവർക്ക് വിമിഷ്ടമൊക്കെ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ടവൽ മറ്റോ ഇട്ടിട്ട് തല ചിരിച്ചു വെക്കണം. വയറിൻ്റെ ഭാഗം തോളത്ത് വെക്കുന്ന രീതിയിൽ വെച്ചിട്ട് പതുക്കെ വയറിൻ്റെ ഭാഗത്തുനിന്ന് മേലോട്ട് കൈകൊണ്ട് പതുക്കെ പതുക്കെ തട്ടി കൊടുക്കണം. ഏകദേശം 10 മിനിറ്റോളം തട്ടി കൊടുക്കണം. അപ്പോൾ വായു കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ ശേഷം മാത്രം കുട്ടികളെ കിടത്തി ഉറക്കേണ്ടതാണ്.
1: കുഞ്ഞിന് ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രം മതി എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്?
0: ആദ്യത്തെ 6 മാസം, കാരണം കുഞ്ഞിന് വേണ്ട എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള സമീകൃത ആഹാരമാണ് മുലപ്പാൽ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ജലാംശമുണ്ട്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, എല്ലാ സാധനങ്ങളും, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം പെർഫെക്റ്റ്. അതൊരു ബ്ലെൻഡാണ്. മാത്രമല്ല അത് കൃത്യമായിട്ടുള്ള ഒരു ഊഷ്മാവിലാണ് വരുന്നത്. മാത്രമല്ല അത് നമ്മൾ ചൂടാക്കുകയോ തണുപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ പോഷകങ്ങളും കൃത്യമായിട്ട് അളവിൽ, അതാത് സമയത്തിനനുസരിച്ചിട്ട്, ആദ്യത്തെ 1 മാസത്തെ അതേ കോൺസിസ്റ്റൻസ് ആയിരിക്കില്ല, പിന്നെ 2-ാമത്തെ മാസം വരുന്ന പാലുണ്ടാവുന്ന അത് കണ്ടൻസ് ആയിരിക്കില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ആ പാലിൻ്റെ പ്രൊഡക്ഷൻ ഉള്ളത്. ആ സമയത്ത് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്നാണ് WHO പറയുന്നത്. വേറെ ഒരു സാധനവും, അതായത് തേൻ, മറ്റേ വെള്ളം, അങ്ങനെയുള്ള ഗ്രേപ്പ് വാട്ടർ, അങ്ങനത്തെ ഒരു സാധനവും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല.
1: അളവിൽ കുഞ്ഞിനെ പ്രത്യേകമായിട്ട് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല.
0: ഇല്ല, കാരണം വെച്ചാൽ ഇവൻ ചൂട് സമയമാണെങ്കിൽ പോലും കുഞ്ഞിന് ആവശ്യമുള്ള വെള്ളം പിന്നെ മുലപ്പാലിൽ നിന്ന് കിട്ടുന്നുണ്ട്. വേറൊരു ഇതിന്റെ ആവശ്യമില്ല.
1: പ്രസവിച്ച് ആദ്യത്തെ കുറച്ച് ദിവസം പാൽ തികയാതെ വന്നാൽ ഫോർമുല മിൽക്ക് കൊടുക്കാമോ?
0: കഴിയുന്നതും കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം വെച്ചാൽ പാല് തികയാതെ വരുന്ന സംഭവം വരുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ ഡെലിവറി ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും. പക്ഷേ ഈ മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവുന്ന ഫസ്റ്റ് 3 ദിവസം പൊതുവേ കുറവായിരിക്കും. അത് രാത്രി കാലങ്ങളിൽ ആ സമയത്ത് ചെയ്യേണ്ടത് ഇടവിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുക. കാരണം കുഞ്ഞ് സക്കിയുന്നതനുസരിച്ചിട്ട് നമ്മളുടെ ബ്രെയിനിൻ്റെ അകത്ത് പ്രോലാക്ടിൻ ഹോർമോൺ സെക്രീഷൻ ഉണ്ടാവുന്നുണ്ട്. ഈ ഹോർമോണാണ് മിൽക്ക് പ്രൊഡക്ഷനെ സഹായിക്കുന്നത്. അപ്പോൾ സക്കിയുന്നതിനനുസരിച്ചിട്ടാണ് പാൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യത്തെ 3 ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസം പാല് കുറവാണെന്ന് പറഞ്ഞിട്ട് ഉടനെ കയറി ഫോർമുല മിൽക്കിലോട്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇൻ കേസ് വേറെ എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ അമ്മയ്ക്ക് വല്ലാത്ത അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ കഴിയുന്നതും മുലപ്പാൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്
1: നല്ലത്. ഈ പ്രീമച്യൂർ ബേബീസിന് മുലപ്പാൽ നൽകേണ്ടത് എങ്ങനെയാ?
0: പ്രീമച്യൂർ ബേബീസിന് അവർക്ക് സക്കിയാനുള്ള ശക്തിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ അവർക്ക് ചിലപ്പോൾ സ്പൂണിലോ അല്ലെങ്കിൽ ഗോകരണം പോലെയുള്ള സാധനങ്ങളിലൊക്കെ വെച്ചിട്ട് തുള്ളിത്തുള്ളിയായിട്ട് എത്തിച്ചു കൊടുക്കണം. കഴിയുന്നതും ബോട്ടിൽ ഫീഡിങ് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ കുട്ടികൾക്ക് ആ ഒരു നിപ്പിൾ ഒരു ഹാബിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റേതിലോട്ട് മാറാൻ വലിയ ബുദ്ധിമുട്ടാണ്.
1: ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ പ്രധാനമല്ലേ?
0: നിർബന്ധമായിട്ടും, കാരണം അവിടെ വെയിറ്റ് ഗെയിനിങ്ങിനൊക്കെ മുലപ്പാൽ നിർബന്ധമായിട്ട് കൊടുക്കണം. പക്ഷേ ഈ രീതിയിൽ വേണം കൊടുക്കാൻ.
1: ഈ ഒരു കുഞ്ഞിന് എത്ര പ്രായം വരെ മുലപ്പാൽ നൽകാവുന്നതാണ്?
0: ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രം നൽകണം. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. അതിനുശേഷം കോംപ്ലിമെൻ്ററി ഫുഡ് കൊടുത്തു തുടങ്ങാം. 2 വയസ്സുവരെയാണ് മുലപ്പാൽ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. 2 വയസ്സിന് ശേഷം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലിനോട് ഒരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭക്ഷണം കഴിക്കാനുള്ള ഇത് കുറവായിരിക്കും. മാത്രമല്ല അത് അമ്മയുടെ ഹെൽത്തിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്.
1: ഈ കുഞ്ഞിന് മുലപ്പാൽ നൽകുന്നതിൻ്റെ പ്രധാന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ്?
0: കുഞ്ഞിൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ട എല്ലാം തികഞ്ഞ ഒരു സമീകൃത ആഹാരമാണ് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് കുഞ്ഞിൻ്റെ ഫസ്റ്റ് വാക്സിനേഷനാണ്. രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്ന ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് അതെല്ലാം അടങ്ങിയിട്ടുള്ള അതാണ് മുലപ്പാൽ എന്ന് പറയുന്നത്. മാത്രമല്ല ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള IQ ഡെവലപ്മെൻറ്റ്, മുലപ്പാൽ കുടിച്ചു വളരുന്ന കുട്ടികളുടെ IQ എന്ന് പറയുന്നത് ഒരു 6 to 8 point മറ്റുള്ള കുട്ടികളെക്കാൾ കൂടുതലായിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നെ അതിന് പുറമെ കുട്ടികൾക്കുണ്ടാവുന്ന വയറിളക്ക രോഗങ്ങൾ, അലർജി, ആസ്മ പോലെയുള്ള രോഗങ്ങളൊക്കെ തന്നെ പ്രതിരോധിക്കാൻ മുലപ്പാലിന് ശക്തിയുണ്ട്.
1: ഈ മുലയൂട്ടൽ കുഞ്ഞിന് മാത്രമല്ല അമ്മയുടെ ആരോഗ്യത്തിനും ഗുണകരമാണോ?
0: തീർച്ചയായിട്ടും. കാരണം ഡെലിവറിക്ക് ശേഷമുള്ള ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാനും പിന്നെ 2-ാമതുള്ള ഗർഭധാരണം, പെട്ടെന്നുള്ള ഗർഭധാരണം ഒരു പരിധിവരെയൊക്കെ കൺട്രോൾ ചെയ്യാനും, അമ്മയുടെ വെയിറ്റ് ലോസിന് പ്രഗ്നൻസി പീരീഡിലൊക്കെ ഒരുപാട് വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതൊക്കെ കുറയ്ക്കാനും, അതുകൂടാതെ ഒരു പരിധിവരെയൊക്കെ ഓവറിയൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ മുതലായിട്ടുള്ള രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശക്തി മുലപ്പാലിന് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവും.
1: മുലയൂട്ടുന്ന സമയത്ത് അമ്മമാർ ഭക്ഷണകാര്യങ്ങളിൽ എന്തെല്ലാം പ്രത്യേക ശ്രദ്ധ കൊടുക്കണം?
0: തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. കാരണം സാധാരണ കഴിക്കുന്ന ഫുഡിനേക്കാൾ നമ്മൾ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും നമ്മൾ കൂടുതൽ

0: ആയിട്ട് കഴിക്കേണ്ടി വരും. പ്രത്യേകിച്ചും പല തവണകളായിട്ട് ഫുഡ് കഴിക്കണം, അതിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള നമ്മൾ അത് നമ്മൾ സാധാരണ ചോറിലും റൊട്ടിയിലൊക്കെ കിട്ടിക്കോളും. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ, ചെറുപയർ, അതേപോലെ ഇലക്കറികൾ, ചീര, മുരിങ്ങയില, മുള്ളുള്ള മീനുകൾ, പിന്നെ അതേപോലെ തന്നെ പാല് ഡെയിലി കുടിക്കണം, മുട്ട കഴിക്കണം. നമുക്ക് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ, അതേപോലെ തന്നെ അയൺ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, റാഗി മുതലായിട്ടുള്ള അയൺ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, ഇലക്കറികൾ, അതിൽ തന്നെ അയണുണ്ട് കാൽഷ്യം ഉണ്ട്, അതെല്ലാം അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. നല്ലോണം വെള്ളം കുടിക്കണം, 2.5-3 ലിറ്റർ വെള്ളം ഡെയിലി അമ്മ നിർബന്ധമായിട്ട് കുടിക്കണം.
1: മുലപ്പാൽ കുറവാണെന്ന് പല അമ്മമാരും ആശങ്കപ്പെടാറുണ്ട്, അത്തരം സാഹചര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
0: മുലപ്പാൽ കുറവാണെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒരു സംശയമായിട്ടാണ് വരാറ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഇടവിട്ട് കുഞ്ഞ് പ്രോപ്പറായിട്ട് പാല് കുടിക്കുന്നുണ്ട്. ആ പാല് കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് സമാധാനമായിട്ട് 2-3 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്. കൃത്യമായിട്ട് ഒരു ഡെയിലി ഒരു 6-7 പ്രാവശ്യം യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്. മോഷൻ ഡെയിലി 2-3 പ്രാവശ്യം മോഷൻ പോകുന്നുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മുലപ്പാൽ കൃത്യമായിട്ട് വരുന്നുണ്ടെന്നാണ്. കുഞ്ഞ് കരയുമ്പോഴേക്കും അയ്യോ പാല് കിട്ടാത്തതാണ് കരയുന്നത്, അപ്പോൾ അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സ്ട്രെസ് ആവുകയാണ് ശരിക്കും ഉണ്ടാവുന്നത്. അപ്പോഴാണ് പലപ്പോഴും അവർ തികയുന്നില്ല എന്നുള്ള ഡൗട്ട് വരുന്നത്. ഇനി എന്നിരുന്നാലും ചിലപ്പോൾ ചില അസുഖങ്ങൾ കൊണ്ടൊക്കെ ചിലപ്പോൾ കുറയുകയൊക്കെ ആണെങ്കിൽ മുലപ്പാൽ കൂട്ടുന്ന ടൈപ്പ് ഗാലക്ടോഗോക്സ് ആയിട്ടുള്ള മെഡിസിൻസും ഉണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഭക്ഷണത്തിലും ഉലുവ, മുരിങ്ങയില, മീനുകൾ, അതേപോലെ തന്നെ ജീരകം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ചെറുപയർ, അതൊക്കെ തന്നെ ധാരാളം കഴിക്കുന്നത് മുലപ്പാൽ കൂട്ടാൻ നല്ലതാണ്. ശതാവരി അടങ്ങിയിട്ടുള്ള മെഡിസിൻസും ഭക്ഷണമൊക്കെ കഴിക്കുന്നത് നല്ലതാണ്.
1: ഈ ജോലി ചെയ്യുന്ന അമ്മമാർക്ക് മുലയൂട്ടൽ തുടരാൻ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാം?
0: ജോലി ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനം അവരുടെ ജോലി സ്ഥലത്ത് അവർക്ക് അതിന് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഒരു ഇടവേളകൾ കൊടുക്കണം. കാരണം ചെന്ന് വീട്ടടുത്തുള്ള വീടുകളിലവരാണെങ്കിൽ പോയിട്ട് കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റണം. അതല്ല ദൂരെയുള്ളവരൊക്കെ ആണെങ്കിൽ അത് അവരുടെ ബ്രസ്റ്റ് പമ്പ് പോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് പാല് പിഴിഞ്ഞ് ഒരു റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ നമുക്കൊരു 4 മണിക്കൂർ വരെ പുറത്ത് വെക്കാൻ പറ്റും. അല്ലാതെ ഒരുപാട് നേരം പുറത്ത് നിൽക്കുന്നവരാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 24 അവേഴ്സ് ആ പാല് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് ഫ്രിഡ്ജ് വെക്കരുത്. റൂം ടെമ്പറേച്ചറിലാക്കിയ ശേഷം കുഞ്ഞിന് കൊടുക്കണം.
1: അമ്മയ്ക്ക് പനിയോ മറ്റ് അസുഖങ്ങളോ ഉള്ളപ്പോൾ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാമോ?
0: സാധാരണഗതിയിൽ കൊടുക്കാം, പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല, കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ചിലപ്പോൾ ഇങ്ങനെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ഡോക്ടർ നിർദ്ദേശപ്രകാരം വേണമെങ്കിൽ ഡോക്ടറോട് മെഡിസിൻ എഴുതുമ്പോഴും പറയണം, എന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ആണെന്ന് ഡോക്ടറോട് പറയണം. അപ്പോൾ അവർ അതിന് കണക്കായിട്ടുള്ള മെഡിസിൻസ് അവർ എഴുതി കൊടുക്കും.
1: ഈ മുലയൂട്ടൽ അമ്മയുടെയും കുഞ്ഞിന്റെയും മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നത്? എങ്ങനെ സ്വാധീനിക്കുന്നു?
0: കുഞ്ഞും അമ്മയും തമ്മിലുള്ള ഒരു സ്കിൻ ടു സ്കിൻ കോൺടാക്ട് തുടക്കം തൊട്ടേ ഉണ്ടാവും. അത് അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം, അതായത്
1: വൈകാരിക
0: ബന്ധം, കാരണം കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബന്ധം ശക്തമാവുന്നത് ഈ മുലപ്പാൽ കൊടുക്കുന്നതിൽ കൂടെ തന്നെയാണ്.
1: മുലയൂട്ടുന്ന അമ്മമാർക്ക് കുടുംബത്തിന്റെയും പങ്കാളിയുടെയും ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ട പിന്തുണ എന്തൊക്കെയാണ്?
0: തീർച്ചയായിട്ടും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവിടെ ജനിക്കുന്നത് ഒരു അമ്മയും കൂടിയാണ്. അപ്പൊ ആ അമ്മയ്ക്ക് പലപ്പോഴും അവർക്ക് പലതും അറിയില്ല, കുഞ്ഞിനെ എങ്ങനെ മുലയൂട്ടണം എന്ന് പലർക്കും സംശയങ്ങൾ ഉണ്ടാവാം. അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലെയുള്ള പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതേപോലെ അവർക്ക് രാത്രി ഉറക്കം കിട്ടാതെ വരുമ്പോൾ പല പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഈ സമയത്തൊക്കെ അവരുടെ കൂടെ നിന്ന് സഹായിക്കേണ്ട, മാനസികമായിട്ടുള്ള പിന്തുണ നൽകേണ്ടതും അവരുടെ ഹസ്ബൻഡും കുടുംബത്തിലുള്ള ബാക്കി മെമ്പേഴ്സുമാണ്. അപ്പൊ കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ആഹാരം കറക്റ്റായിട്ടുള്ള എല്ലാ ആഹാരങ്ങളും, ഇതുപോലെ പോഷകമൂല്യമുള്ള ആഹാരങ്ങളെല്ലാം കഴിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പിന്നെ അവർക്ക് മാനസികമായിട്ടുള്ള എല്ലാ പിന്തുണകളും കൊടുക്കണം. പലപ്പോഴും കുഞ്ഞ് കരയുമ്പോഴേക്കും പാല് കുറഞ്ഞു പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ പാല് വരാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുന്നത് അവരുടെ മാനസികാരോഗ്യത്തെ കൂടുതൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടത് കുടുംബത്തിന്റെ ഉത്തരവാദിത്തമാണ്.
1: അതായത് കുടുംബത്തിന്റെ സഹകരണവും പ്രോത്സാഹനവും ലഭിക്കുമ്പോൾ അമ്മയ്ക്ക് മുലയൂട്ടൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും തുടരാൻ
0: കഴിയും. തീർച്ചയായിട്ടും.
1: ഈ മുലയൂട്ടലുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്?
0: ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് മുലപ്പാലിന്റെ അളവും ബ്രസ്റ്റ് സൈസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പലപ്പോഴും പറയാറുണ്ട് അത് അതുകൊണ്ടാണ് പാല് കുറഞ്ഞ, സൈസ് കുറഞ്ഞു. പക്ഷെ അതൊന്നുമല്ല, മുലപ്പാലുണ്ടാവുന്നത് അതിന്റെ ഗ്രന്ഥികളിൽ നിന്നിട്ടാണ്. അത് പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് ആണെങ്കിൽ പാലുണ്ടാവുന്ന ഒരു പ്രശ്നവുമില്ല. പിന്നെ ആദ്യമൊക്കെ പറഞ്ഞിരുന്നു 1-3 ഡേയ്സുള്ള പാല് കൊടുക്കരുത്, അത് പിഴിഞ്ഞ് കളയണം എന്നൊക്കെ. ഇപ്പോൾ പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നിർബന്ധമായിട്ട് കൊടുക്കണം. അതൊക്കെ ഇപ്പോഴത്തെ അതിൽ വരുന്നുണ്ട്.
1: ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് സമൂഹത്തിന് ഡോക്ടർ നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ്?
0: മുലപ്പാൽ എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന്റെ ജന്മാവകാശമാണ്. അതുപോലെ തന്നെ ഒരു അമ്മയുടെ ഉത്തരവാദിത്വം കൂടിയാണ് മുലപ്പാൽ കൊടുക്കേണ്ടത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ അമ്മമാരും അവരുടെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നിർബന്ധമായിട്ടും കൊടുക്കണം. അത് കഴിഞ്ഞതും 6 മാസം വരെ മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ. അതിനുശേഷം മുലപ്പാലിനോട് കൂടി ബാക്കിയുള്ള ആഹാരങ്ങൾ, സമീകൃതമായിട്ടുള്ള ആഹാരങ്ങളെല്ലാം കൊടുത്ത് കുഞ്ഞിനെ ആരോഗ്യവാന്മാരായിട്ട് വളർത്തുക, ആരോഗ്യവതികളായിട്ട് വളർത്തുക, അത്രയേ ഉള്ളൂ.
1: ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് ഇത്രയധികം വിലപ്പെട്ട അറിവുകൾ പങ്കുവച്ചതിന് ഡോക്ടർക്ക് വളരെയധികം നന്ദി. നമസ്കാരം.
0: നന്ദി.

മക്കൾ ഇതുവരെ കേട്ടത്. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വാത്സല്യം എന്ന ചിത്രത്തിൽ കെ എസ് ചിത്രയുടെ ആലാപനം. ഗാനരചന കൈതപ്രം. സംഗീതം എസ് പി വെങ്കിടേഷ്.

മുലപ്പാൽ സ്നേഹത്തിന്റെ സമ്മാനം ഈ വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ ബിന്ദു രാജേഷുമായി ധന്യ വി ജി നടത്തിയ അഭിമുഖമാണ് ശ്രോത.

ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകമറിയാൻ ആഗ്രഹിക്കുന്നവരാണോ? എങ്കിൽ ഇതാ ഒരു സുവർണാവസരം. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ അവസരമൊരുക്കിയിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ സംസ്കാരം, പാരമ്പര്യം, ടൂറിസം, ആചാരങ്ങൾ, പ്രാദേശിക കഥകൾ, സവിശേഷമായ ഐഡന്റിറ്റി എന്നിങ്ങനെയുള്ള ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി മൈ വേവ്സ് ആപ്പിലൂടെ പ്രോഗ്രാം സെക്ഷനിൽ നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കുക. ആകർഷകങ്ങളായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാനതലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാനത്തുകകൾ. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഓഗസ്റ്റ് 31. ഇപ്പോൾ തന്നെ വേവ്സ് ആപ്പിൽ രജിസ്റ്റർ ചെയ്യൂ, മൈ വേവ്സ് തുറക്കൂ, പ്രോഗ്രാമിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കൂ. ജെംസ് ഓഫ് ഇന്ത്യ ചലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

ആരാധന എന്ന ചിത്രത്തിൽ എസ് ജാനകിയും കെ ജെ യേശുദാസും പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം കെ ജെ ജോയ്.

ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടികൾ സമാപിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആശംസകൾ നേരുന്നു സ്നേഹപൂർവം സുനിത ബാബുരാജ്.